0: ഇപ്പം സലാം മിനവാളത്ത സലോഡിനെ മനസ്സിൽ അലനൂർ ബിഠനെ മനസ്സിൽ അലനൂർ ബിഠനെ സേബ് ഖുഷാല ശക്കെ ദർമാൻ ശിദിന ലവാസി സുഖ സുഖ റാലി ബിഠുലുടിനെ മനസ്സിൽ സന്ദൂരി തൻഹ ഹട്ട ഗേര മനസ്സിൽ സന്ദൂരി തൻഹ ജമാ ഖുർ ഖുഷാല ശ അസ്സലാമു അലൈക്കും ആ വസീർ ഗുൽ ദിവനാടിര മനസ്സിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചനംഗേ ഷേ മുഖദ്ദിസ് ദിര മനസ്സിൽ ശ്രീ മുഹമ്മദ് അലിയാന റസി ഗസ്നിഹിൽ ദിര മനസ്സിൽ ഖുഷാല ശൈ അലിയാന അസ്സലാമു അലൈക്കും ബൈക്കറക വർദചി റന ജുദാന കി സബാ നൂർ ബിച്ച ദിര മനൻ നമ്പർ ഖുഷാല ശൈ അവചദാ സുബ്തിചി ജതാത ലലവൈ സപു ദിര മന ലഗോ അച്ചജി ദിര മന പി ലഗോ ലഗോ ഷ മസൂലാസ മനൻ നസി ദിന ലവാസ സുഗ്ര ഗലി മിരാൽ ബിച്ച ദിര മനൻ നസി ഖുഷ്ബായി സാരാ മിസു ദിര മനൻ നസി ഖുഷാല ഔര ദിന ലവാസി ഓകാശ ഫ്രോം കിടി മരുവച്ച് ദിര മനൻ ഓകാശ ഖുർ ഖുഷാല ശൈ അർബല ഘട്ടക് ഇനായ ഘട്ടക് ഫ്രോം തഖ്തി നസി ദിര മനസി ദിന ലവാസി ഖബൽ സുഖ് ദിച്ചി ദബക്കലിന അലിന അലിന ദാനി ഔര ഉറുക്കി ഉമ്മർ ഗുൽത സലമുന ദത്തവായി ദിര മനൻ മർഗുൽത ജമാ സലമുന ഹവയ ബലവസി അസ്സലാമു അലൈക്കും നസ്വാൻ ബൈ റിഫത് ഖട്ടക് ദക്കര ശൈ ലവാഗ ദിര മനൻ റിഫത് ഖുശാല ശൈ ഖിന വകാര മനസി ദിര മനൻ ഖിന വകാര ഖുശാല ശൈ അലിന വഫറ ഹ ദിര മനൻ ഔര ബൽ സുഖ് ഗുൽ ദിച്ചി അസ്സലാമു അലൈക്കും ബൈ ഹവ ദിര മനൻ സോയ സോയ മനൻ ഖുർ ഖുശാല ശൈ ബലവസി ബനു ഗുൽ ഗ്രീൻ നസി ഖുറാനി നസി നസ്വാൻ ഗുൽ ആൻഡ് ഓൾ ഇസ്
1: चाहतों के रंग अमन के संग अमन रेडियो 88.4 नेटवर्क 88.4
2: अल शिफा दवाखाना अल शिफा दवाखाना شوال مارکیٹ ٹانگ حکم کی چی موجود دوی مولانا و حکیم نور الہدا صاحب سحر اتو بجو نواخلا ترمازیگر سلو رو بجو بورے دا مریضانو چک اپ کوی آیا کتاسو تا مختلف امراض وی جوڑنو دردنا پٹو دردنا بواسیر خونی وبادی نواسیر گردے کانے تریخی کانے پراسٹیٹ ارکن نسا او ددینا علاوہ زنانا او مردانا پوشید امراض علاج ہم پا آسانے سرکی دلیشی علاج ہم پا آسانے سرکی دلیشی نو پتا یاد لرے الشفا دوا خانہ شوال مارکیٹ نیز ٹریفک پوائنٹ ٹانگ سٹی موبائل نمبر 0319-55-23-404
3: ریڈیو امن کبھی نرم کبھی گرم میوزک مستی اور خوبصورت پیغام ہم لے کے آئیں گے محبت کے احساس کا خوبصورت انداز ریڈیو امن آپ کے من کا امن من کا امن
4: یو آر لسننگ ریڈیو امن نیٹ ورک وی گاٹ مور ہٹس